ਨਾਨਕ ਤੇ ਮੁਖ ਉਜਲੇ ਕੀਤੀ ਛੁੱਟੀ ਨਾਲ, ਜਿਨੀ ਨਾਮ ਧਿਆਇਆ ਗਏ ਮੁਸਕਤ ਘਾਲ, ਨਾਨਕ ਤੇ ਮੁਖ ਉਜਲੇ ਕੀਤੀ ਛੁੱਟੀ ਨਾਲ। ਸਤਨਾਮ ਸ੍ਰੀ ਵਾਹਿਗੁਰੂ ਸਾਹਿਬ ਜੀ। ਇੱਕ ਓਅੰਕਾਰ ਸਤਿਗੁਰ ਪ੍ਰਸਾਦ ਸ੍ਰੀ ਵਾਹਿਗੁਰੂ ਜੀ ਕੀ ਫਤਿਹ। ਜਾਪ ਸ੍ਰੀ ਮੁਖਵਾਕ ਪਾਤਸ਼ਾਹੀ ਦਸਵੀਂ ਛਪੈ ਛੰਦ ਤਵਾ ਪ੍ਰਸਾਦ, ਚੱਕਰ ਚਿਹਨ ਅਰ ਵਰਨ ਜਾ ਤਰਪਾਤ ਨਹਿਨ ਜਿਹੇ, ਰੂਪ ਰੰਗ ਰੇਖ ਭੇਖ ਕਉ ਕਹਿ ਨਾ ਸਕਤ ਕਿਹੇ, ਅਚਲ ਮੂਰਤਨ ਭਉ ਪ੍ਰਕਾਸ਼ ਅਮਿਤ ਓਜ ਕਹਿਜੈ, ਕੋਟ ਇੰਦਰ ਇੰਦਰਾਨ ਸ਼ਾਹ ਸ਼ਹਾਨ ਗਣਿਜੈ, ਤ੍ਰਿਭਵਨ ਮਹੀਪ ਸੁਰ ਨਰ ਅਸੁਰ ਨੇਤ ਨੇਤ ਬੰਤਰਨ ਕਹਿਤ, ਤਵਾ ਸਰਵਨਾਮ ਕਥੈ ਕਵਨ ਕਰਮ ਨਾਮ ਵਰਨਤ ਸੁਮਤ ਭੁਜੰਗ ਪ੍ਰਿਆਤ ਛੰਦ। ਨਮਸਤਮੰਗ ਅਕਾਲੇ, ਨਮਸਤਮੰਗ ਕਿਰਪਾਲੇ, ਨਮਸਤੰਗ ਰੂਪੇ, ਨਮਸਤੰਗ ਰੂਪੇ, ਨਮਸਤੰਗ ਭੇਖੇ, ਨਮਸਤੰਗ ਲੇਖੇ, ਨਮਸਤੰਗ ਕਾਏ, ਨਮਸਤੰਗ ਜਾਏ, ਨਮਸਤੰਗ ਗੰਜੇ, ਨਮਸਤੰਗ ਭੰਜੇ, ਨਮਸਤੰਗ ਨਾਮੇ, ਨਮਸਤੰਗ ਠਾਮੇ, ਨਮਸਤੰਗ ਕਰਮੰਗ, ਨਮਸਤੰਗ ਧਰਮੰਗ, ਨਮਸਤੰਗ ਨਾਮੰਗ, ਨਮਸਤੰਗ ਧਾਮੰਗ, ਨਮਸਤੰਗ ਜੀਤੇ, ਨਮਸਤੰਗ ਪੀਤੇ, ਨਮਸਤੰਗ ਬਾਹੇ, ਨਮਸਤੰਗ ਢਾਹੇ, ਨਮਸਤੰਗ ਨੀਲੇ, ਨਮਸਤੰਗ ਨਾਦੇ, ਨਮਸਤੰਗ ਸ਼ੇਦੇ, ਨਮਸਤੰਗ ਗਾਦੇ, ਨਮਸਤੰਗ ਗੰਜੇ, ਨਮਸਤੰਗ ਭੰਜੇ, ਨਮਸਤੰਗ ਉਦਾਰੇ, ਨਮਸਤੰਗ ਪਾਰੇ, ਨਮਸਤੰਗ ਸੁਏਕੈ, ਨਮਸਤੰਗ ਅਨੇਕੈ, ਨਮਸਤੰਗ ਭੂਤੇ, ਨਮਸਤੰਗ ਜੁਪੇ, ਨਮਸਤੰਦਰ ਕਰਮੇ, ਨਮਸਤੰਦਰ ਭਰਮੇ, ਨਮਸਤੰਦਰ ਦੇਸੇ, ਨਮਸਤੰਦਰ ਭੇਸੇ, ਨਮਸਤੰਦਰ ਨਾਮੇ, ਨਮਸਤੰਦਰ ਕਾਮੇ, ਨਮਸਤੰਦਰ ਧਾਤੇ, ਨਮਸਤੰਦਰ ਘਾਤੇ, ਨਮਸਤੰਦਰ ਧੂਤੇ, ਨਮਸਤੰਗ ਭੂਤੇ, ਨਮਸਤੰਗ ਲੋਕੇ, ਨਮਸਤੰਗ ਸ਼ੋਕੇ, ਨਮਸਤੰਦਰ ਥਾਪੇ, ਨਮਸਤੰਗ ਥਾਪੇ, ਨਮਸਤੰਗ ਤ੍ਰਮਾਨੇ, ਨਮਸਤੰਗ ਨਿਧਾਨੇ, ਨਮਸਤੰਗ ਗਾਹੇ, ਨਮਸਤੰਗ ਬਾਹੇ, ਨਮਸਤੰਗ ਤ੍ਰਿਭਰਗੇ, ਨਮਸਤੰਗ ਸਰਗੇ, ਨਮਸਤੰਗ ਪ੍ਰਭੋਗੇ, ਨਮਸਤੰਗ ਸੁਯੋਗੇ, ਨਮਸਤੰਗ ਰੰਗੇ, ਨਮਸਤੰਗ ਭੰਗੇ, ਨਮਸਤੰਗ ਗੰਮੇ, ਨਮਸਤਰਮੇ, ਨਮਸਤੰਗ ਜਲਾਸਰੇ, ਨਮਸਤੰਗ ਦਰਾਸਰੇ, ਨਮਸਤੰਗ ਅਜਾਤੇ, ਨਮਸਤੰਗ ਪਾਤੇ, ਨਮਸਤੰਗ ਅਮਜਬੇ, ਨਮਸਤਸ ਅਜਬੇ, ਅਦੇਸੰਗ ਅਦੇਸੇ, ਨਮਸਤੰਗ ਭੇਸੇ, ਨਮਸਤੰਗ ਦਰਧਾਮੇ, ਨਮਸਤੰਗ ਦਰਭਾਮੇ, ਨਮੋ ਸਰਬ ਕਾਲੇ, ਨਮੋ ਸਰਬ ਦਿਆਲੇ, ਨਮੋ ਸਰਬ ਰੂਪੇ, ਨਮੋ ਸਰਬ ਭੂਪੇ, ਨਮੋ ਸਰਬ ਖਾਪੇ, ਨਮੋ ਸਰਬ ਥਾਪੇ, ਨਮੋ ਸਰਬ ਕਾਲੇ, ਨਮੋ ਸਰਬ ਫਾਲੇ, ਨਮਸਤਸ ਦੇਵੈ, ਨਮਸਤੰਗ ਭੇਵੈ, ਨਮਸਤੰਗ ਜਨਮੇ, ਨਮਸਤੰਗ ਸੁਵਰਮੇ, ਨਮੋ ਸਰਬ ਗਾਉਣੇ, ਨਮੋ ਸਰਬ ਭਾਉਣੇ, ਨਮੋ ਸਰਬ ਰੰਗੇ, ਨਮੋ ਸਰਬ ਭੰਗੇ, ਨਮੋ ਕਾਲ ਕਾਲੇ, ਨਮਸਤਸ ਦਿਆਲੇ, ਨਮਸਤੰਗ ਬਰਨੇ, ਨਮਸਤੰਗ ਮਰਨੇ, ਨਮਸਤੰਗ ਜਰਾਰੰਗ, ਨਮਸਤੰਗ ਰਤਾਰੰਗ, ਨਮੋ ਸਰਬ ਧੰਦੇ, ਨਮਸਤਦ ਬੰਦੇ, ਨਮਸਤੰਗ ਨਿਰਸਾਕੇ, ਨਮਸਤੰਗ ਨਿਰਬਾਕੇ, ਨਮਸਤੰਗ ਰਹੀਮੇ, ਨਮਸਤੰਗ ਕਰੀਮੇ, ਨਮਸਤੰਗ ਅਨੰਤੇ, ਨਮਸਤੰਗ ਮਹੰਤੇ, ਨਮਸਤਸਰਾਗੇ, ਨਮਸਤੰਗ ਸੁਹਾਗੇ, ਨਮੋ ਸਰਬ ਸੋਖੰਗ, ਨਮੋ ਸਰਬ ਭੋਖੰਗ, ਨਮੋ ਸਰਬ ਕਰਤਾ, ਨਮੋ ਸਰਬ ਹਰਤਾ, ਨਮੋ ਜੋਗ ਜੋਗੇ, ਨਮੋ ਭੋਗ ਭੋਗੇ, ਨਮੋ ਸਰਬ ਦਿਆਲੇ, ਨਮੋ ਸਰਬਾਲੇ, ਚਾਚਰੀ ਛੰਦ ਤਵ ਪ੍ਰਸਾਦ। ਅਰੂਪ ਹੈ, ਅਨੂਪ ਹੈ, ਅਜੂ ਹੈ, ਅਭੂ ਹੈ, ਅਲੇਖ ਹੈ, ਅਭੇਖ ਹੈ, ਅਨਾਮ ਹੈ, ਅਕਾਮ ਹੈ, ਅਤੇ ਹੈ, ਅਭੇ ਹੈ, ਅਜੀਤ ਹੈ, ਅਪੀਤ ਹੈ, ਤਿਰਮਾਨ ਹੈ, ਨਿਧਾਨ ਹੈ, ਤਿਰਭਰਗ ਹੈ, ਸਰਗ ਹੈ, ਅਨੀਲ ਹੈ, ਅਨਾਦ ਹੈ, ਅਜੇ ਹੈ, ਅਜਾਦ ਹੈ, ਅਜਨਮ ਹੈ, ਅਵਰਨ ਹੈ, ਭੂਤ ਹੈ, ਅਪਰਨ ਹੈ, ਅਗੰਜ ਹੈ, ਅਪੰਜ ਹੈ, ਅਝੂਜ ਹੈ, ਅਝੰਜ ਹੈ, ਅਮੀਕ ਹੈ, ਰਫੀਕ ਹੈ, ਅਤੰਦ ਹੈ, ਅਬੰਧ ਹੈ, ਨਿਰਭੂਜ ਹੈ, ਅਸੂਜ ਹੈ, ਅਕਾਲ ਹੈ, ਅਜਾਲ ਹੈ, ਅਲਾਹ ਹੈ, ਅਜਾ ਹੈ, ਅਨੰਤ ਹੈ, ਮਹੰਤ ਹੈ, ਅਲੀਕ ਹੈ, ਨਿਰਸੇਕ ਹੈ, ਨਿਰਲੰਬ ਹੈ, ਅਸੰਭ ਹੈ, ਅਗੰਮ ਹੈ, ਅਜੰਮ ਹੈ, ਅਭੂਤ ਹੈ, ਅਛੂਤ ਹੈ, ਅਲੋਕ ਹੈ, ਅਸ਼ੋਕ ਹੈ, ਅਕਰਮ ਹੈ, ਅਭਰਮ ਹੈ, ਅਜੀਤ ਹੈ, ਅਪੀਤ ਹੈ, ਅਬਾਹ ਹੈ, ਅਗਾਹ ਹੈ, ਅਮਾਨ ਹੈ, ਨਿਧਾਨ ਹੈ, ਅਨੇਕ ਹੈ, ਫਿਰੇਕ ਹੈ, ਭੁਜੰਗ ਪ੍ਰਿਆਤ ਛੰਦ। ਨਮੋ ਸਰਬਾਨੇ ਸਮਸਤੀ ਨਿਧਾਨੇ, ਨਮੋ ਦੇਵ ਦੇਵੇ ਅਭੇਖੀ ਅਭੇਵੇ, ਨਮੋ ਕਾਲ ਕਾਲੇ, ਨਮੋ ਸਰਬਾਲੇ, ਨਮੋ ਸਰਬ ਗਾਉਣੇ, ਨਮੋ ਸਰਭਾਉਣੇ, ਅਲੰਗੀ ਅਨਾਥੇ ਇੰਦਰ ਸੰਗੀ ਪ੍ਰਮਾਤੇ ਨ, ਨਮੋ ਭਾਨ ਭਾਨੇ, ਨਮੋ ਮਾਨ ਭਾਨੇ, ਨਮੋ ਚੰਦਰ ਚੰਦਰੇ, ਨਮੋ ਭਾਨ ਭਾਨੇ, ਨਮੋ ਗੀਤ ਗੀਤੇ, ਨਮੋ ਧਾਨ ਤਾਨੇ, ਨਮੋ ਨਿਰਤ ਨਿਰਤੇ, ਨਮੋ ਨਾਦ ਨਾਦੇ, ਨਮੋ ਭਾਨ ਭਾਨੇ, ਨਮੋ ਬਾਦ ਬਾਦੇ, ਅਨੰਗੀ ਅਨਾਮੇ ਸਮਸਤੀ ਸਰੂਪੇ ਪ੍ਰਭੰਗੀ ਪ੍ਰਮਾਥੇ ਸਮਸਤੀ ਵਿਭੂਤੇ ਕਲੰਕੰ ਬਿਨਾਨੇ ਕਲੰਕੀ ਸਰੂਪੇ, ਨਮੋ ਰਾਜ ਰਾਜੇ ਸਵੰਗ ਪਰਮ ਰੂਪੇ, ਨਮੋ ਜੋਗ ਜੋਗੇ ਸਵੰਗ ਪਰਮ ਸਿੱਧੇ, ਨਮੋ ਰਾਜ ਰਾਜੇ ਸਵੰਗ ਪਰਮ ਬ੍ਰਿਧੇ, ਨਮੋ ਸ਼ਸਤਰ ਪਾਨੇ, ਨਮੋ ਅਸ਼ਤਰ ਮਾਨੇ, ਨਮੋ ਪਰਮ ਗਿਆਤਾ, ਨਮੋ ਲੋਕ ਮਾਤਾ, ਭੇਖੀਏ ਭਰਮੀਏ ਭੋਗੀਏ ਭੁਗਤੇ, ਨਮੋ ਜੋਗ ਜੋਗੇ ਸਵੰਗ ਪਰਮ ਜੁਗਤੇ, ਨਮੋ ਨਿਤ ਨਾਰਾਇਣੇ ਕਰੂਰ ਕਰਮੇ, ਨਮ ਪ੍ਰੇਤ ਅਪ੍ਰੇਤ ਦੇਵ ਸਧਰਮੇ, ਨਮੋ ਰੋਗ ਨਮੋ ਰੋਗ ਹਰਤਾ, ਨਮੋ ਰਾਗ ਰੂਪੇ, ਨਮੋ ਸ਼ਾਹ ਸ਼ਾਹੰਗ, ਨਮੋ ਭੂ ਭੂਪੇ, ਨਮੋ ਦਾਨ ਦਾਨੇ, ਨਮੋ ਮਾਨ ਮਾਨੇ, ਨਮੋ ਰੋਗ ਰੋਗੇ, ਨਮੋ ਸੰਗ ਸਨਾਨੇ, ਨਮੋ ਮੰਤਰ ਮੰਤਰ, ਨਮੋ ਜੰਤਰ ਜੰਤਰ, ਨਮੋ ਇਸ਼ਟ ਇਸ਼ਟੇ, ਨਮੋ ਤੰਤਰ ਤੰਤਰ, ਸਦਾ ਸਚਦਾਨ ਸਰਵੰਗ ਪ੍ਰਨਾਸੀ, ਅਨੁਪੇ ਰੂਪੇ ਸਮਸਤ ਨਿਵਾਸੀ, ਸਦਾ ਸਿਰਦਾ ਬੁੱਧਦਾ ਬਿਰਧ ਕਰਤਾ, ਅਦੋ ਉਰਦਰਦੰਗ ਅਗੰਗ ਓਗ ਹਰਤਾ, ਪਰੰਗ ਪਰੰਗ ਪਰਮੇਸ਼ਵਰੰਗ ਬਰੋਸ਼ਪਾਲੰਗ, ਸਦਾ ਸਰਵਦਾ ਸਿਧਾਤਾ ਦਿਆਲੰਗ, ਅਸ਼ੇਦੀ ਅਭੇਦੀ ਅਰਾਮੰਗ ਅਕਾਮੰਗ, ਸਮਸਤੋ ਪਰਾਜੀ ਸਮਸਤਾਮੰਗ, ਤੇਰਾ ਜੋਰ ਚਾਚਰੀ ਛੰਦ, ਜਲੇ ਹੈ, ਥਲੇ ਹੈ, ਭੀਤ ਹੈ, ਭੇ ਹੈ, ਪ੍ਰਭੂ ਹੈ, ਅਜੂ ਹੈ, ਦੇਸ ਹੈ, ਭੇਸ ਹੈ, ਭੁਜੰਗ ਪ੍ਰਿਆਤ ਛੰਦ। ਅਗਾਧੇ ਅਬਾਧੇ ਆਨੰਦੀ ਸੁਰੂਪੇ, ਨਮੋ ਸਰਬਾਨੇ ਸਮਸਤੇ ਨਿਧਾਨੇ,
നമാസ്തമംഗ നരനാഥേ നമാസ്തമംഗ പ്രമാഥേ നമാസ്തമംഗ അഗന്ധേ നമാസ്തമംഗ അപന്ധേ നമാസ്തമംഗ അകാലേ നമാസ്തമംഗ അപാലേ നമോ സർവദേശേ നമോ സർവേശേ നമോ രാജരാജേ നമോ സാസാജേ നമോ ഷാഷാഹേ നമോ മാഹമാഹേ നമോ ഗീത ഗീതേ നമോ പ്രീത പ്രീതേ നമോ രോഖ രോഖേ നമോ സോഖ സോഖേ നമോ സർവരോഗേ നമോ സർവോഗേ നമോ സർവജീതംഗ നമോ സർവീതംഗ നമോ സർവജ്ഞാനംഗ നമോ പരമതാനംഗ നമോ സർവമന്ത്രംഗ നമോ സർവജന്ത്രംഗ നമോ സർവദർശംഗ നമോ സർവകൃത്സംഗ നമോ സർവരംഗേതര ഭംഗീയനംഗേ നമോ ജീവ ജീവംഗ നമോ ബീജ ബീജയ ജയ ബിജയ സമസംഗ പ്രസിജയ കൃപാലം സ്വരൂപേ കുകർമ്മ പ്രണാസി സദാ സർവദാ ഹൃദ സിദ്ധംഗ നിവാസി ചർപ്പട ശാന്തത്വ പ്രസാദ് അമൃത കർമ്മേ അമൃത തർമ്മേ അഖാല ജോഗയ ചാല ഭോഗയ ചാല രാജയ അഠാൽ സാജയ അഖാല തർമ്മ അലഹ കർമ്മ സർവംഗ ദാത സർവംഗ ജ്ഞാത സർവംഗ പാനേ സർവംഗ മാനേ സർവംഗ പ്രാണം സർവംഗ ത്രാണം സർവംഗ ഭുക്ത സർവംഗ ജുഗത സർവംഗ ദേവംഗ സർവംഗ പേവം സർവംഗ കാലേ സർവംഗ പാലേ റുവാൽ ശാന്ത ത്വ പ്രസാദ ആദ്രുപനാദമൃത അജോൻ പൃഖപാര സർമാന്തരമാൻ ദേവ അപേവ ആദുദാഹാര സർപാലക് സർവകാലക് സർവകോപനകാല ജതർത്ഥ സർവരാജീവതൂതൃപ്രസാല നാം ഠാമന ജാത ജാഗരൂപ്രംഗ്നരേഖ ആദ്പുരുഖോദാർമൂർത്ത അജോനാദസേഖ ദേശോർണേജാകൃപരേഖരാഗ ജതർത്ഥ തർദ്ദിശാവിസഹോയ ഫലു അനുരാഗ നാം കാംബിഹീന പേഖ താമുന ജായ സർമാൻ സർവത്ര മാംസദയമാന താഹേ ഏക മൂർത്ത അനേക ദർശന കീന്ദ്ര അനേക ഖേല ഖേല അഖേല ഖേലന അന്തകോ ഫിർ ഏക ദേവ ഭേവന ജാനേ ജയബേദോർ കഥേവ രൂപരംഗന ജാത് പാസോ ജാനേകെ ജയബ് താത്മാത്ന ജാത് ജാഗർ ജനമരണ വിഹീൻ ചക്കർ ബക്കർ ഫിര ചതുർചക് മാനി പൃഥീൻ ലോക് ചൗദാ കെ ബിഖേ ജഗജാ പൈ ജയ ജാ ആ ദേവ അനാദ് മൂർത്ത പൂർണ പുർഖ പാർ സർവസ്വരച്യോ സ്യം ഭവ ഗണ പഞ്ജനഹാർ കാലഹിൻ കലാശുക്ത അകാൽ പുർഖ ദേശ ധർമ്മ താമസോ പരമരാത ഭൂതരാഖ പേ സംഗരാഗന രംഗജാകെ ജാത് പാത്ര നാമ ഗർഭഗഞ്ജൻ ദുഷ്ടപഞ്ജന്മുഖദായ കാമ ആപ്രൂപമേക അനുസതേക് പുർഖവതൂത് ഗർഭഗഞ്ജൻ സർവഞ്ജനാദൃപസൂതംഗീന പങ്കനാത്മേക് പുർഖ പാർ സർവലായക് സർവകായക് സർഗോപ്രഥ പാർ സർവഗന്ത സർവന്ത സർവതേന പേ സർവശാസ്ത്രന ജാനേ ജരൂപ്രംഗ അരേഖ പരം വേദ പുരാണ ജാക്കഹനേത് പാക്സനേത് കോട്ട് സിമൃത് പുരാണ ശാസ്ത്രന ആവഹി വഹ ചേത്ത് മധുബഹാര ശാന്ത പ്രസാദ ഗുൻഗൻ ഉദാർ മെഹമ അപാരസന പങ്കുമ അനങ് അനുഭവ പ്രകാശ് നിസ് ആനാസ് ആജാൻ ബാഹു ഷാഹാൻ ഷാഹു രാജാൻ രാജ്ഭാനാൻ ഭാൻ ദേവാൻ ദേവ മഹാൻ ഇന്ദ്രാൻ ഇന്ദ്രബാലാൻ ബാൽ അലങ്കാരം കാലാൻ കാൽ അനുഭൂതം അഭ അഭംഗത്മിത പാർ ഗുൻഗൻ ഉദാർ മുൻഗൻ പ്രണാം നിർഭയൻ കാം അഖണ്ഡ ആലസ്യകർമാർഢ്യ ചാചരി ശാന്തപ്രസാദ ഗോബിന്ദേ മുഖന്ദേ ഉദാരേ അപാരേ ഹരിയങ്കരിന്ദ്രനാമയ കാമേ ഭുജംഗ പ്രയാത് ഛന്ദ് ചതുർചക്രകർത്ത ചതുർചക്രഹർത്ത ചതുർചക്ര ധന്നേ ചതുർചക്ര ജാന്നേ ചതുർചക്രവർത്തി ചതുർചക്രപർത്തി ചതുർചക്രപാലേ ചതുർചക്രകാലേ ചതുർചക്രപാസേ ചതുർചക്രവാസേ ചതുർചക്രമാനേ ചതുർചക്രദാനേ ചാചരി ഛന്ദന സത്രേന മിത്രേന പരമംഗ്ന പിത്രേന കർമ്മംഗ്ന കായേ അജന്മം അജായേ നക്ഷത്രേന മിത്രേ പരേഹ പവിത്ര പ്രതീശ അതീശ അദൃശ അഗ്രസ ഭഗവതി ശാന്ത ത്വപ്രസാദ കഥത്തെ കെ ആ ഛിജ് ദേശായ കെ ആ ഭിജ് ബെസായ കെ ആ ഗഞ്ജകർമ്മയ കെ ആ പഞ്ചപരമയ കെ ആ ഭിജ് ലോക്കയ കെ ആ ദുസോക്കയ കെ ഭൂത് ഭരണയ കെ ഭൂത് കർണയ കെ രാജംഗ് പ്രഭാഹ കെ ധർമ്മംഗ് തുജാഹ കെ ആ ശോക് ഭരണയ കെ സർവ അപർണയ കെ ജഗതം കൃതി ഹെ കെ ശത്രംഗ് ക്ഷത്രി ഹെ കെ ബ്രഹ്മംഗ് സ്വരൂപ കെ അനുപ അനുപ കെ ആദ് അദേവ കെ ആബ് അപേവ കെ ചിത്രംഗ ബിഹിന കെ ഏക അധിന കെ റോസി റിസാക്കെ രഹി മേരെ ഹാക്ക കെ പാഗ ബേബ കെ ഗബുൽ ഗേബ കെ അഫുൽ ഗുനാഹ കെ ഷാഹാനു ഷാഹ കെ കാർണു കരിന്ദ കെ റോജി ദാന്ദ കെ രാജക രഹിമ കെ കർമ്മം കരിമ കെ സർവം കലിഹ കെ സർവംഗ ദലിഹ കെ സർവത്ര മാന കെ സർവത്ര ദാന കെ സർവത്ര ഗൗണേ കെ സർവത്ര പൗണ കെ സർവത്ര ദേശായ കെ സർവത്ര പേശായ കെ സർവത്ര രാജ കെ സർവത്ര സാജ കെ സർവത്ര ദീനായ കെ സർവത്ര ഇന്നായ കെ സർവത്ര ജാഹു കെ സർവത്ര പാഹു കെ സർവത്ര ദേശായ കെ സർവത്ര പേശായ കെ സർവത്ര കാല കെ സർവത്ര പാല കെ സർവത്ര ഹന്ത കെ സർവ കെ സർവത്ര ഹന്ത കെ സർവത്ര പേഖി കെ സർവത്ര പേഖി കെ സർവത്ര കാജ കെ സർവത്ര രാജ കെ സർവത്ര സുഖ കെ സർവത്ര ഭുഖ കെ സർവത്ര ത്രാണ കെ സർവത്ര പ്രാണ കെ സർവത്ര ദേശായ കെ സർവത്ര പേശായ കെ സർവത്ര മാന സദൈവം പ്രധാന കെ സർവത്ര ജാപ്യ കെ സർവത്ര സ്ഥാപ്യ കെ സർവത്ര ഭാന കെ സർവത്ര മാന കെ സർവത്ര ഇന്ദ്ര കെ സർവത്ര ചന്ദ്ര കെ സർവം കലിമ കെ പ്രമംഗ് ഫീമ കെ ആകലാമ കെ സാഹിബ് കലാമ തമാമർ സുഹ മേസുൽ സലാമ സലീഖ തുമ ധാമ ഗരീമ ശുഖസ്ത ഗരീബ പ്രസ്ത
ملند المکان سمین الزمان تمیز التمام رجول دان حریف العظیم رجائے یقین ہے انیک الترنگ ہے بھید ہے ابھنگ ہے عزیز النواز ہے غریب الخراج ہے نرک سروپ ہے تربکت ببھوت ہے پربکت پرواہ ہے سجکت سدا ہے سدیو سروپ ہے بھیدی روپ ہے سمست و پراج ہے سدا سرو ساج ہے سمست السلام ہے سدیو الاکام ہے درواز سروپ اگاد ہے انوپ ہے اونگا دربینا سروپ الگی ارام ہے دربنگی درگام ہے تربرگم تربادے اگنجے اگادے سبنگ سرباگ سربا انراگ تربک سروپ ہے شجا شوت ہے نرک پرناس ہے پرتل پرواس ہے نرک پرواہ ہے سدیو سدا ہے بےبکت سروپ پرجکت انوپ ہے نرک سدا ہے بےبکت پرواہ ہے انک سروپ پرجکت انوپ ہے چاچری شاند اپنگ ہے انگ ہے اپیک ہے لےک ہے پرم ہے گرم ہے ناد ہے جگاد ہے جے ہے ابے ہے پوت ہے دوت ہے اناس ہے اداس ہے تند ہے بند ہے بھگت ہے برگت ہے ناس ہے پرکاش ہے نچنت ہے سنت ہے الکھ ہے دکھ ہے لےک ہے پیک ہے اٹا ہے اگاں ہے اسمب ہے اگم ہے انیل ہے اناد ہے انت ہے سنت ہے اجات ہے اجاد ہے چربڑ چند تبر ساد سربنگ ہنتا سربنگ گنتا سربنگ کھیاتا سربنگ گیاتا سربنگ ہرتا سربنگ کرتا سربنگ پرانگ سربنگ ترانگ سربنگ گرمنگ سربنگ ترمنگ سربنگ جگتا سربنگ مکتا رسابر شاند تواپر ساد نمو نرک ناسے سدیمک پرگاسے اہننگنگ سروپے اپنگم بھوتے سدا سرب ساتے پرماتنگ پرماتے سدا سرب ساتے اگا سروپے نرباد بھوتے اننگی انامے تربنگی ترکامے نربنگی سروپے سربنگی انوپے نا پوترے نا پترے نا ستر نا متر نا تاتے نا ماتے نا جاتے نا پاتے نرساکنگ سریکہ بیتو میکہ سدیمک پرواہ اجاہے اجاہے بھگوتی شنت و پرساد کے ظاہر حضور ہے کے حاضر حضور ہے بیس السلام ہے سمست الکلام ہے کے صاحب دماغ ہے کے سن چراغ ہے اے کامل کریم ہے کے راج اگر رحیم ہے کے روزی دہندے کے راج اگر ہند ہے کریم الکمال کے سن الجمال ہے غریب الخراج ہے غریب النواز ہے حریف الشکان ہے راسل فکان ہے گنگ برناس ہے سمست النواس ہے گنج الکریم ہے رجائے رحیم ہے سمست الصبا ہے کہ صاحب گرائے کے نرکنگ برناس ہے بحث الباس ہے کہ سرب الغون ہے محس الروان ہے تمام التمیز ہے سمست العزیز ہے برنگ برمیس ہے سمست العدیث ہے دیس الیک ہے محس الپیک ہے زمین الزما ہے امیق الاما ہے کریم الکمال ہے کہ جرت جمال ہے کہ چلنگ پرکاش ہے کہ متو سباس ہے کہ عجب سروپ ہے کہ متو ابھی بت ہے کہ متو ساہ کے آتم پرواہ کہ چلنگ انگ ہے کہ متو ابنگ ہے مدبھار شند و پرساد من من پرنام گنگن بدام ہر بر اگنج ہر نر پربنج انگن پرنام من من سلام ہر نر کھنڈ بر نر منڈ ان پبناس من من پرکاش گنگن پرنام جل تھل مدام انچج انگ آسن ابنگ اپما ابار گدم تدار جل تھل امنڈ دس سپن جل تھل من دس بینت ان پبناس تر تر تراس آ جان باہ ایک سدا اوہنکار آد کتنی اناد کھل کھنڈ خیال گربر کال گل کا پرنام چچر نام انچ جگاد اججنا باد انچ انجگات اندرانج باد ان ٹوٹ بڈار ان ٹھٹ ابار اٹھیٹ تھرم ات ٹھیٹ کرم ان برن انندات امہندر بول منا شاند تو پرساد کرنالے ہے ارکالے ہے کل کھنڈن ہے میں منڈن ہے جگتیسور ہے پرمیسور ہے کلکارن ہے سربارن ہے ترتکے ترن ہے جگ کے کرن ہے من مانے ہے جگ جن ہے سربنگ پر ہے سربنگ کر ہے سرپاس ہے سربناس ہے کرناکر ہے بسمبر ہے سربیسور ہے جگتیسور ہے برہ منڈس ہے کل کھنڈس ہے پرتے پر ہے کرونا کرے اجپ اجپ تھپ تھپ کرتا کرتا مرتا مرتا مرتا مرتا کرونا کرتا کرتا کرتا ترنی ترتا ہے امتےسور ہے پرمیشور ہے اکرتا کرتا مرتا مرتا اجبا کرتا مرتا آمرت ہے نر نائک ہے کلکائک ہے بسومبر ہے کرونال ہے نرپ نائک ہے سرپائک ہے پپنجن ہے ارگنجن ہے ارپتاپن ہے جب جاپن ہے اکلنگ کرتے ہیں سروا کرتا ہے کرتا کر ہے ہرتا رہے پرماتم ہے سرواتم ہے آتم بس ہے جس کے جاس ہے پجنگ پریات شند نمو سورج سورج نمو چندر چندرے نمو راج راج نمو اندر اندرے نمو اندکارے نمو تیج تیجے نمو برند برندے نمو بیج بیجے نمو راج سنگ تام سنگ سانت روپے نمو پرم دتنگ تتنگ سروپے نمو جوگ جوگے نمو گیان گیان منتر منتر نمو دھیان دھیان نمو جد جدے نمو گیان گیان بھوج بھوجے نمو بان بانے نمو کلہ کرتا نمو سانت روپے نمو اندر اندرے انادنگ بھوتے کلنکار روپے الکار الکے نمو آس آسے نمو بانگ بنگے بنگی سروپے انگی نامے در بنگی درکالے الگی اگامے ایک شری شاند اجائے الائے ابے ابے ابو اجو اناس اکاس اگنج ابنج الک ابک اکال دیال الیک ابیک انام اکام اگہ اٹا اناتھے پرماتھے اجونی امونی نہ راگے نہ رنگے نہ روپے نہ ریکھے اکرمنگ ابرمنگ اگنجے الیکھے بجنگ پریات شند نمستل پرنامے سمستل پرناسے اگنجل انامے سمستل نواسے نرکامنگ بھوتے سمستل سربے کو کرمنگ پرناسی سترمنگ بھوتے
സദാ സച്ചിദാനന്ദ സത്രം പ്രണാസി കരീമൽ കുനന്ദ സമസ്ത നിവാസി അജായബ് ഭുക്തേ അജായബ് കരീമേ ഹരിയം കരേം കരീമൽ റഹീമേ ചതുർ ചക്രവർത്തി ചതുർഭുക്തേ സ്വയം ഭവ ശുഭം സർവദാ സർവജുഗതേ ദുഗാലങ് പ്രണാസി ദയാലങ് സ്വരൂപേ സദാ അംഗസംഗേ അപംഗം വിഭുക്തേ ചതുർ ചക്രവർത്തി ചതുർ ചക്രഭുക്തേ സ്വയം ഭവ ശുഭം സർവദാ സർവജുഗതേ ദുഗാലങ് പ്രണാസി ദയാലങ് സ്വരൂപേ സദാ അംഗസംഗേ അഭംഗം വിഭുക്തേ സത്നാം ശ്രീ വാഹിഗുരു സാഹിബ് ജി ഇക് ഓംകാര സദ്ഗുരു പ്രസാദ് പാഷായി ദസ്മി ത്വ പ്രസാദ് സ്വയേ ശ്രാവക ശുദ്ധ സമു സിദ്ധാന് കെ ദേഖ് ഫിരോ കര ജോഗ ജതി കെ സൂര സുരാർദ്ധന ശുദ്ധ സുധാധക സന്ത സമൂഹ അനേക മതി കെ സാരേ ഹി ദേശ് കോ ദേഖ് രഹ്യോ മത് കോ നാ ദേഖിത് പ്രാണ പതി കെ ശ്രീ ഭഗവാൻ കി പായ കൃപാ ഹൂതേ ഏക രത്തീ ബിൻ ഏക രത്തീ കെ മാതേ മതംഗ ജരേ ജര സംഗ അനൂപ അതംഗ സരംഗ സുവാരേ കോട് തുരംഗ കുരംഗ സേ കൂദത് പൗന ക ഗൗന കോ ജാത് നിവാരേ ഭാരി ഭുജാന കെ ഭൂപലേ വിദ്യാവസീ സനാ ജാത് വിചാരേ ഏത്തേ ഭയ തോ കാഹ ഭയ ഭൂത അങ്ക കോ നാഗേ ഹി പായ പധാരേ ജീത് ഫിരേ സബ് ദേശ് ദിസാന കോ ബായ ധോല മൃദംഗന ഗാരേ ഗുഞ്ജത് ഗൂജ ഗൂഡ ക ജാന ക സുന്ദര സത് ഹി ഹെ രാജ ഹജാരേ ഭൂത ഭവിഖ ഭാന കെ ഭൂപത കൗന ഗരേ നൈ ജാത് വിചാരേ ശ്രീ ശ്രീ ഭഗവാൻ കെ ഭജേ ബിൻ അന്ത കോ അന്ത കെ ധാമ സിധാരേ തീർത്ഥ നാന്ദ ആദമ നാന സംയമ നേ മനേക ബസേഖ വേദ പരാ പുരാണ കതേ ബകരാൻ ജമീൻ ജമാൻ സബാന കെ ഭേഖ പൗന ആഹാര ജതി ജത്താർ സബ സുബചാർ ഹജാർ കു ദേഖ ശ്രീ ഭഗവാൻ ജയ ഭജയ ബിന ഭൂപതേ കൃതി ബിന ഏകനാ ലേഖ ശുദ്ധ സഭാ ദുരന്ത ബാ സുസാ സനാ ദുർജാന ദലങ്കേ ഭാരി ഗുമാന പരേ മനമേ കര പർവത പങ്ക ഹലേ നാ ഹലേംഗേ തോർ അരീര മരോർ മവാസന മാതേ മതംഗൻ മാന മലേംഗേ ശ്രീപദ് ശ്രീ ഭഗവാൻ കൃപാ ത്യാഗ ജഹാൻ നിധാന ചലങ്ങേ ഭീര പാർ ബഡേ ബരയാർ ബചാരേ സാര കീ ധാർ ബയ്യാ തോർ ദേശ മിലന് വാസന മാതേ ജാന കെ മാന മലയ്യാ ഗാഡേ ഗഡാൻ കോ തോർന ഹാർ സുബാചന ചക്ഷാർ രവയ്യാ സാഹിബ് ശ്രീ സബ് ഗോ സര നായക ജാ ചകനേക് സ്വേക ദവയ്യാ ദാനം ദേവ നിന്ദ സാചര ഭൂത പ്യുഖ ഭവാൻ ജപേംഗേ ജീവിജിതേ ജാലമയ ഥാലമയ പര ഹി പലമയ സബ് ഥാപ ഥപായംഗേ ഉന പ്രതാപന ബാഡ് ജാ തുന പാപന കെ ഭ പുഞ്ജ ഖപായംഗേ സാധ സമു പ്രസന്ന ഫ്രേജഗ സതർ സവയ അവലോക ചപായംഗേ മാനവ ഇന്ദ്ര ഗജന്ദ്ര നാഥോ ജൗൻ തരോകോ രാജ കരേംഗേ കൂട് സ്നാന ഗജാദ ഗദാന അനേക സ്വം പ്രസാദ ബരേംഗേ ബ്രഹ്മേശ്വര ബിസന് സചീ പതന്ത ഫസേ ജം ഫാസ് ബരേംഗേ ജയ നാൽ ശ്രീപദ കെ പ സഹ ഭക്ത നർ ഫേർ നാ ദേഹ തരാംഗേ കഹ ഭയോ ജോ ദോലോചന മൂന്ദ കെ ബാഠ രോ ഭക്ത ധ്യാന ലഗായോ നാത് വരിയോലിയ സാ സമുദ്ര ലോക പ്രലോക ഗവായോ ബാസ്കിയോ ഭിഖ്യാൻ സോ ബാഠ ഗയാ ഐസെ ഐസെ സുബൈസ് ബിതായോ സാജ കഹു സുൻ ലേഹോ സബൈ ജിൻ പ്രേമ കിയോ തനിഹി പ്രപായോ കാഹുല പാഹന പൂജ തരയോ സര കാഹുല ലിംഗ ലട്ടകായോ കാഹുല കുല വാചി തി ശാമേ കഹു പശാ കോ ശീസ നവായോ കോ ഭുതാൻ കോ പൂജത ഹൈ പാസ കോ മൃതാൻ കോ പൂജന്തായോ കൂർ കിരയ ഉർജോ സബ് ഹി ജാഗ ശ്രീ ഭഗവാൻ കോ ഭേദ ന ഭായോ കോ ഭുതാൻ കോ പൂജത ഹൈ പാസ കോ മൃതാൻ കോ പൂജന്തായോ കൂർ കിരയ ഉർജോ സബ് ഹി ജാഗ ശ്രീ ഭഗവാൻ കോ ഭേദ ന പായോ സത്നാം ശ്രീ വാഹിഗുരു സാഹിബ് ജി ഏക ഓംകാര ശ്രീ വാഹിഗുരു ജി കി ഫതേ പാഷായി ദസ്മി കബേ ബാജ ബേന്തി ചൌപായി അമരീ കരോ ഹാദ രക്ഷാ പൂർണ ഹോയ ചിത് കി ഇച്ഛാ തവ ചരണൻ മന്ദ രഹേ ഹമാരാ അപനാ ജാന കരോ പ്രതിപാരാ അമരേ ദുഷ്ട സബൈ തുമ ഗാവോ ആപഹാദ മോഹേ ബചാവോ സുഖീ ബസൈ മോരോ പരവാരാ സേവക് സിഖ സബൈ കർത്താരാ മോരക്ഷാ നിജ കർത്തയ കരയ സബ്ബരണ ഗുവാ സംഗരയ പൂർണ ഹോയ ഹമാരീ ആസാ തോർ ഭജന കീ രഹേ പ്യാസാ തുമേ ഷാഡ് കോ യവർണാ ധ്യാഊ ജോ ബര ചാഹൂ സോ തം തേ പാഊ സേവക് സിഖ ഹമാരേ താരി ഹൈ ചുൻ ചുൻ ശത്രു ഹമാരേ മാരിയ ഹൈ ആപഹാദ മുജേ ഉബരയ മരണ കാല കാ ത്രാസ നിവരയ ഉജോ സദാ ഹമാരേ പച്ഛാ ശ്രീ ഹസ്തു ജു കരയോ രക്ഷാ രാഖ ലയോ മുയ രാഖണ ഹാരേ സാഹിബ സന്ത സഹായ പ്യാരേ ദീനമന് ദുഷ്ടൻ കെ ഹന്താ തുമോഹപുരി ചതുർദസ്കന്താ കാല പായ ബ്രഹ്മ ഭവതരാ കാല പായ ശിവജു അവതരാ കാല പായ കർ വിഷ്ണു പ്രകാശാ സകല കാല കാ കിയ തമാസാ ജവന കാല ജോഗീ സവ കിയോ വേദരാജ ബ്രഹ്മ ജ്യോതിയോ ജവന കാല സബ ലോക സവാരാ നമസ്കാര തായ ഹമാരാ ജവന കാല സബ ജഗത് ബനായോ ദേവദയൻ ജശന ബജായോ ആദന്തേ കെ അവതാരാ സോ ഗുരു സമജയോ ഹമാരാ നമസ്കാര തീ കോ ഹമാരി സകല പ്രജാജന ആപ സവാരി സേവകൻ കോ സേവകൻ സുഖ ദിയോ സത്തൺ കോ പരമോ വധ കിയോ
ਘਟ ਘਟ ਕੇ ਅੰਦਰ ਕੀ ਜਾਣਤ ਭਰੇ ਬੁਰੇ ਕੀ ਪੀਰ ਪਛਾਣਤ ਚੀਠੀ ਤੇ ਕੁੰਚਰਿਆ ਸੂਲਾ ਸਫਰ ਕਿਰਪਾ ਦੁਸ਼ਟ ਕਰ ਫੁੱਲਾ ਸੰਦਨ ਦੁਖ ਪਾਏ ਤੇ ਦੁਖੀ ਸੁਖ ਪਾਏ ਸਾਧਨ ਕੇ ਸੁਖੀ ਏਕ ਏਕ ਹੀ ਪੀਰ ਪਛਾਣੇ ਘਟ ਘਟ ਕੇ ਬਟ ਬਟ ਕੀ ਜਾਣੇ ਜਬ ਕਰ ਕਰਾ ਕਰ ਤਾਰਾ ਪ੍ਰਜਾ ਧਰਤਵ ਦੇਹ ਅਪਾਰਾ ਜਬ ਆ ਕਰ ਕਰ ਤੋ ਕਬੂ ਤੁਮ ਮੈਂ ਮਿਲਦੇ ਤਰ ਸਭ ਹੂੰ ਜੇਤੇ ਬਦਨ ਸਿਸ਼ਟਵ ਧਾਰੇ ਆਪ ਆਪਣੀ ਬੂਝ ਉਚਾਰੇ ਤੁਮ ਸਭ ਹੀ ਤੇ ਰਹਿਤ ਨਿਰਾਲਮ ਜਾਨਤ ਵੇਦ ਭੇਦਰ ਆਲਮ ਨਿਰੰਕਾਰ ਨਿਰਵਿਕਾਰ ਨਿਰਲੰਬ ਆਦ ਅਨੀਲ ਅਨਾਦ ਅਸੰਭ ਤਾਕਾ ਮੂੜ ਉਚਾਰਤ ਭੇਦਾ ਜਾਗੋ ਭੇਵਨਾ ਬਾਵਤ ਭੇਦਾ ਤਾਕੋ ਕਰ ਪਾਹਨ ਅਨੁਮਾਨਤ ਮਹਾ ਮੂੜ ਕਛ ਭੇਦ ਨਾ ਜਾਣਤ ਮਹਾਦੇਵ ਕੋ ਕਹਿਤ ਸਦਾ ਸ਼ਿਵ ਨਿਰੰਕਾਰ ਕਾ ਚੀਨਤ ਨੈ ਭਿਵ ਆਪ ਆਪਣੀ ਬੁੱਧ ਹੈ ਜੇਤੀ ਵਰਨਤ ਭਿੰਨ ਭਿੰਨ ਤੋਏ ਤੇਤੀ ਤੁਮਰਾ ਲਖਾ ਨਾ ਜਾਹੇ ਪਸਾਰਾ ਕਿਹੇ ਬੇਦ ਸਜਾ ਪ੍ਰਥਮ ਸੰਸਾਰਾ ਏਕਾ ਰੂਪ ਅਨੂਪ ਸਰੂਪਾ ਰੰਗ ਭਯੋ ਰਾਵ ਕਹੀ ਭੂਪਾ ਅੰਡ ਜੇਰ ਸੇਤ ਯਕੀਨੀ ਓਤ ਭੁਜ ਖਾਨ ਬਹੁ ਰਜ ਦੀਨੀ ਕਹੂੰ ਫੂਲ ਰਾਜਾ ਹਵ ਬੈਠਾ ਕਹੂੰ ਸਿਮਟ ਭਯੋ ਸੰਗਰੇ ਕੈਠਾ ਸਗਰੀ ਸਿਸ਼ਟ ਦਿਖਾਏ ਅਚੰਬਵਾ ਜੁਗਾ ਸਰੂਪ ਸਿਯਮ ਭਵ ਅਵਰੱਛਾ ਮੇਰੀ ਤੁਮ ਕਰੋ ਸਿੱਖ ਉਭਾਰ ਆ ਸਿੱਖ ਸੰਗਰ ਹੋ ਦੁਸ਼ਟ ਜਿਥੇ ਉਠਵਾ ਤੁਤ ਪਾਤਾ ਸਗਲ ਮਲੇਸ਼ ਕਰੋ ਰਣ ਗਾਤਾ ਜੇ ਸੁਤਵ ਸਰਣੀ ਭਰੇ ਦਿਨਕੇ ਦੁਸ਼ਟ ਦੁਖਿਤ ਹਾਵੇ ਮਰੇ ਪੁਰਖ ਜਮਨ ਬਗ ਭਰੇ ਤਿਹਾਰੇ ਤਿਨਕੇ ਤੁਮ ਸੰਕਟ ਸਭ ਠਾਰੇ ਜੋ ਕਰ ਕੋਈ ਕਬਾਰ ਧਿਆ ਹੈ ਤਾਂ ਕੇ ਕਾਲ ਨਿਕਟ ਨੈ ਐਹ ਪ੍ਰਛਾ ਹੋਏ ਤਾਂ ਇਹ ਸਭ ਕਾਲਾ ਦੁਸ਼ਟ ਅਰਿਸ਼ਟ ਟਰੇ ਤਤਕਾਲਾ ਕਿਰਪਾ ਦਿਸਨ ਜਾਏ ਨੇ ਹਰਹੋ ਤਾਂ ਕੇ ਤਾਪ ਤਨਕ ਮੈਂ ਹਰਹੋ ਰਿਦ ਸਿੱਧ ਕਰਮੋ ਸਭ ਹੋਈ ਦੁਸ਼ਟ ਸ਼ਾਹ ਛਪ ਸਕੇ ਨਾ ਕੋਈ ਏਕ ਵਾਰ ਜਿਨ ਤੁਮੇ ਸੰਭਾਰਾ ਗਾਲ ਫਾਸਤੇ ਤਾਹੇ ਉਭਾਰਾ ਜਿਨਰ ਨਾਮ ਤਿਹਾਰੋ ਕਹਾ ਦਾਰਦ ਦੁਸ਼ਟ ਦੋਖ ਤੇ ਰਹਾ ਖੜਕੇਤ ਮੈਂ ਸਰਨ ਤਿਹਾਰੀ ਆਭਾਦ ਲਿਹੁ ਉਭਾਰੀ ਸਰਬ ਠੌਰ ਮੋ ਹੋ ਸਹਾਈ ਦੁਸ਼ਟ ਦੋਖ ਤੇ ਲਿਹੁ ਬਚਾਈ।